ആശുവും ഒപ്പനാകൊള്ളും ചിലൂത്തൽ കഴിഞ്ഞതും കചകണ്ണാക്കും കണ്ണകുന്നാണ് കിട്ടി